ഞാജിലി ഒക്കെ കണ്ണി കട്ടക്ഷണി തുണിത്തായി കട്ടാറുസി കാർലക്ഷണി തപ്പണി നൂയ കട്ടക്ഷണി തായ്മണ്ണായി താക്കോ ആക്കുന്നി ചുട്ടിക്കുട്ടിക്കു ഇല്ല പിന്നെ കട്ടികളിട്ടാണ് മരിച്ചു ഇന്ന കണ്ണുട്ടു ആക്കുന്നി ശുക്കരോ അസുണു താന്നൊരു മരിച്ചു ഇന്നപ്പോൾ ചുട്ടിക്കു ഇങ്ങോട്ട് താങ്ങട്ടില്ല അങ്ങനെ ഒക്കാവശ്യങ്ങിറ്റാക്കട്ടോ അങ്ങനെ ഒക്ക ശിപ്പിച്ചു പറ്റി നാളിട്ടു ഇന്ന അസുനെ കണ്ണില്ലോ മനസ്സിനി തങ്മ ഒക്കാവട്ടി സിമട്ടുപോലും തങ്മാകോ മരപ്പൻ ഇല്ലാണ്ട് താമൻ അക്കുനിക്ക് വക്കരോ അസുതിക്കു തക്കനുങ്ങ കല്ലി വല്ലിയായി ചെയ്യുവാറോട്ട കിറ്റിങ്ങനുക്കോ അമ്മ തൊപ്പ തക്കനുങ്ങ ഈറ്റിനു നൈറ്റിയുമ്മനി താത്തക്കുന്ന കിറ്റിങ് അക്കുന്നിങ്ങനെ ചവ്വനോട്ട ഇല്ലുവാണി കല്ലി ആറ് ഇല്ലാ കണിത്തുകൊറോടും മറ്റൈന ശിവ പിയവ ഉള്ളു ഇലിയാ പണി തങ്മാറാട്ടു നാശാട്ടി അക്കുന്നിങ്ങ താന്ന കെത്തിങ്ങ തവങ്ങ എയ്റ്റി നൈമി നൈറ്റി കെത്തിങ്ങ താന്ന മക്കുങ്ങി തങ്മാറു ഇന്നിറക്കു മണ്ണിറങ്ങാരു ഇലുവാർത്തവും ഇനിർസാവും മതമന്ന താന്നൊരു മോഡിസായി കൊട്ടു പശി കീലക്സി മറമ്മ മോഡിസായിക്കുക പിയർന്നിറജവും ഇനിർസാവ ലങ്മകു ഇങ്ങനെ ശുക്രുനെ സിക്കിയർമിനു പെറിയാങ്ങ സവാർഡിലുമ്മൻ തായ്മന്ന ഇങ്ങിക്കാപ്പതും ഇങ്ങിക്കണ സാവിച്ചോമി കട്ടത്തോടുകൂടി കട്ട താനൊരു പിക്കട്ടിക്ക അവിടെ സൂര്യത്തോടും അജിലി ഒഴി തീറ്റുരി കാങ്ങട്ട മുമ്പുണുട്ടു കുവിയായ കട്ടത്തോടെ കണ്ടുട്ടക്കനു മട്ടിക്ക് ഇഗാനിച്ചിന്നി ഒക്കാലുകൂടുമ്മ തന്നെ ഇനോ കട്ടിച്ചേ വല്ല കയറോ ചുട്ടിലു താക്കോ പി കട്ടിക്കും ഇനോ ഇനോ കട്ടിക്കു ഇങ്ങത്തെ അസുടിക്കും തങ്മാറാങ്ങറ്റ കുവ്യാസുറുകുറൂയ പക്ഷുട്ട ഒക്കാസിങ്ങിന്നില്ല ഒക്കെ ഒക്സന ശുക്സി മറ്റുന്നു പി കട്ടികളു ഒക്കെ ഒക്സി മറ്റുട്ടില്ലു ഇല്ലാന്ന് ഉണിക്കാറുയ ചുട്ടിട്ടായമെന്ന തികൂട്ടിലാക്കട്ടെ പക്ഷുട്ട ഇലകിന്നു പിരിലുകു ഇങ്ങോട്ട് അക്ഷോണ ഇനുസമ്മ ഇല്ലാങ്ങനെ നമുക്കുള്ള ഇല്ല അതാത്തമ ഇങ്ങനെ കട്ടി വരാൻ മതിക്കുവാങ്ങി വരും പിയദോസമല്ലേ അടത്തില്ലുന്നു പിയദോസം ചെയ്യുന്നുള്ളത്തില്ലുണ്ട് നങ്ങിനെ കടത്തില്ലുന്നു നമ്മൾ ഉരാശനും മുട്ടും അവങ്ങറ്റുവാനും കിമക്ഷട്ട കട്ടുണച്ച അപ്പരാസമകട്ട അക്ഷകുറു അപ്പരാസമ മികട്ട തൈസ്യമനോട്ടില്ലു തൈന്ന ടൗണുങ്ങാവുന്ന അക്ഷകുറുന്നാങ്ങ മറ്റമനെ പിന്നെ സ്വർണ്ണ കൃഷിമയന്നെ നമ്മുടെ വിഷമക്കത്താവുന്ന കൃഷിമയന്നെ മണിത്വാരുമ്മൻ അക്ഷകുത്തി അസുണി കൃഷിയാനെ കൗട്ട മാസങ്ങനെയാവട്ട അസുണി അവരുടെ നിലിശാസുണി തപ്പനെ പിക്കൊയിലാവുക്കം മകിച്ചുണെ പിശുക്കട്ടകുറു ജലക്ഷണിതു പറഞ്ഞപ്പല്ലാണി പിക്കുന്നേപ്പല്ലാണി പിക്കുന്നേറ്റ അസുരിതാമെന്ന് ഇങ്ങനെ കരുന്നു.

0: ചാടുകയിലോ അതമ്മേ അവടക്കുന്നു പിന്നെ ചുറ്റി പിന്നെ ചുറ്റിയ ഉക്കിയു സിതമാക്കോളത്തു നാശമലത്തു ഇല്ലറിയ പോണിത്തുണി പിൻസുവപ്പിളയാളത്തുകൊണ്ട് കീഞ്ഞി കാനഡ ഗോവമങ്ങനെ പിയു പിച്ചഹസൂലാസിമ്മട്ട തേമെത്തുമി പങ്ങനായിക്കൊണ്ട് ഹക്സുട ഉക്കിയുണു ടെല്ലിമനു ഇശിവിപ്പിളയാളങ്ങളുണി ഇല്ലറിയ പോണിത്തുവി ഇലകയോട്ടിയോക്സുമഴുകൂട്ടിമഴിഞ്ഞ് ഇലകയോട്ടിയാത്തിലൂപ്പ് ഇപ്പു ഇൻ്റെ ഹെറിറ്റേജ് കാനഡക്കുന്നു മക്കിബി കോർപ്പറേഷൻ കൊണ്ടുള്ളു തേഞ്ഞ ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിതുകഞ്ഞിയും ഉഹോഷിത tuhukar hatu bujur nak kena nak makku bicuma, jupi ibu kesat, temat tu ni bangna semau tu ni, sana hati tidak ada pil, hana tua busuklu, umrah mesin tu tuhukar salah rumit, dekununga, kiu waktu palo di jauh Inyang isi kini tu inya kau nato kahani tu nelitinik. Tanah pinjir tu semeru ilan yang itu kigubak tu semeru gulung. Nukai naku tu semeru nang itu. Awak tak kuda mengalui nato itu. Una ketimbang 2023 me atau lalu atingwa meyok. Uham maki kuti me inyui uham singin yang naku suri bosunom mengata. Inyup tiju ukhaw sakak tukut. Sibulibin tini pitaka simarit tini. Sugami anni nak tuk. Sugami halunari tu inyulika lakti luta. Kingubat tinyut. Uigu giyot siya kurabut. Lerumik pinsuwa yaklaru utta. Takkuwa wiliya tukuknalo. Pita atamilu. Atili ukhatikila uru. Ukhaw siyu anni kajawu tingitta. Pin swakta udi hatniak tengen ni kini orang hak tu siang lugu susu gaya udi siang swak lugu sekutor ipakannya tu si inderi kudi tak siang cutik tak kuat je ati doktor bini jupi ipulu uangalu tunuan itu tu fokus hatta kadang ni yang ingin rencumani tanah William.
1: Ya, ya beri una nui lau kahsin nego kahum matuin lau tunga tali manik uki unu nama gayak tu mekina uyang mek akik sui lau simagat UP lu UP tu sak patau tuk pat nagligi bagit UP lu ilau sune taman akik sui lau simagat tio kanu itu na yang magakina uyang atu gayak gayak tawud. Makibikun na ako magatta. Ang ikniya kalo ang mga ata, ako ay mangitu. Daukak niya ang mga ata, imakalo ni Miki Yuaping Mekaitsi niya ang mga ata, ako ay mangitu. Kasi ni Taitso maninam magayak ko ito, may kakik switcho ta. Makibig mo alilaw si Mayugut, kudwa mi, Zebedi, Yupi, Amaluta, Roda. Apikigyak tok si Matso na kinaw, yan ikimay tunik, tuniyaw ko magalawak tugot, ukaw sila ka ng muda, tuktaw yung saw niyak tumik. Tam na katingan at kapiya kayak mat, taman na ukaw malawak takapita, ang ilawak si Mangmat. Yayi ilaw tsunilo, sumani tagwa ilaw buk, ang ikaw sigit suni. Ya, tunin niyak tugot, taman na kinaw, yakuak sa akalak sutaglad, yapetilo ukak suni, let's get out of here before he changes his mind. Anilikta. Asiganika, isumatala o kakasindago. Taman na o kakumala o taka na kong may makaisungalo. Hukuni nga, iksiwa yun.
0: Ay. At tayo si Yugulo, apitamilyo yan.